0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ടി കെ ഗോവിന്ദ റാവു പാടിയ മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ബി ശശികുമാർ വയലിൻ, ശ്രീ തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം, ശ്രീ തിരുവനന്തപുരം വി കാർത്തികേയൻ ഖടം. ആദ്യം വസന്തരാഗത്തിൽ പരമപുരുഷ എന്ന കൃതി കേൾക്കാം ആദ്യ താളം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to the compositions of Maharaja Swati Trinal sung by T.K. Govindarao. He is accompanied on the violin by B. Shashi Kumar, on the mridangam by Shri Thiruvananthapuram V. Surendran, and on the ghatam by Shri Thiruvananthapuram V. Karthikeyan. He begins with Paramapurusha. In the raag, Vasanta set to Adithal.
3: പരമപുരുഷ ജഗതി

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് TK ഗോവിന്ദറാവു പാടിയ മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ. ബി ശശികുമാർ വയലിൻ, ശ്രീ തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം, ശ്രീ തിരുവനന്തപുരം വി കാർത്തികേയൻ ഖടം. അവസാനമായി കാംബോജി രാഗത്തിൽ രാസവിലാസ എന്ന കൃതി കേൾക്കാം ആദ്യ താളം.
1: ദിസ് ഇസ് രാഗം 24/7 DTH എനിടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ TK ഗോവിന്ദറാവു. He is accompanied on the violin by B. Shashikumar, on the mridangam by Shri Thiruvananthapuram V. Surendran, and on the ghatam by Shri Thiruvananthapuram V. Karthikeyan. TK Govindarao concludes his Carnatic classical vocal recital with Rasa Vilasa in the rag Kamboji set to Adithal.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ടി കെ ഗോവിന്ദറാവു പാടിയ മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ. ബി ശശികുമാർ വയലിൻ, ശ്രീ തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം, ശ്രീ തിരുവനന്തപുരം വി കാർത്തികേയൻ ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ ടി കെ ഗോവിന്ദറാവു. അക്കംപനിങ് ആർട്ടിസ്റ്റ് വേർ ബി ശശികുമാർ ഓൺ ദ വയലിൻ, ശ്രീ തിരുവനന്തപുരം വി സുരേന്ദ്രൻ ഓൺ ദ മൃദംഗം, ആൻഡ് ശ്രീ തിരുവനന്തപുരം വി കാർത്തികേയൻ ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.
0: ഇനി ജി പ്രഭാകര പണിക്കർ തവിലിൽ വായിച്ച ലയവിന്യാസം കേൾക്കാം. ആദ്യ താളം.
1: ലിസൺ ടു പെർക്കഷൻ എൻസാമ്പിൾ പ്രസന്റഡ് ഓൺ ദ തവിൽ ബൈ ജി പ്രഭാകര പണിക്കർ. ലിസൺ ടു ആദിതാൾ.

0: ജി പ്രഭാകര പണിക്കർ തവിലിൽ വായിച്ച ലയവിന്യാസമാണ് ഇതുവരെ കേട്ടത്. ആദ്യ താളം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു പെർക്കഷൻ എൻസാമ്പിൾ പ്രസന്റഡ് ഓൺ ദ തവിൽ ബൈ ജി പ്രഭാകര പണിക്കർ. ആദി താൾ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. For Agam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ കെ ഗിരിജാ വർമ്മ, ബി രഞ്ജിനി വർമ്മ എന്നിവർ പാടിയ മഹാരാജ സ്വാതി തിരുനാൾ പദങ്ങൾ കേൾക്കാം. ദേവി വാസുദേവൻ വീണ, എ കെ രഘുനാഥ് പുല്ലാങ്കുഴൽ, വി സിന്ധു വയലിൻ, അനീഷ് കെ വാസുദേവൻ മൃദംഗം, തൃപ്പൂണിത്തുറ കൃഷ്ണദാസ് ഇടയ്ക്ക. ആദ്യം അഠാണരാഗത്തിൽ കാന്താ തവ പിഴ എന്നാരംഭിക്കുന്ന പദം കേൾക്കാം. ആദ്യ താളം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic Classical Vocal Recital by K. Girija Varma and B. Ranjini Varma. Listen to the compositions of Maharaja Swadi Thirunal. They are accompanied on the veena by Devi Vasudevan, on the flute by A. K. Raghunath, on the violin by V. Sindhu, on the mridangam by Anish K. Vasudevan, and on the idakya by Tripunathara Krishnadas. They begin their Carnatic classical vocal recital with Kanda Tava Pira. In the rag, Athana set to Adital.

0: അടുത്തതായി ഹംസ നന്ദി രാഗത്തിൽ ഹന്ത ഞാൻ എന്നാരംഭിക്കുന്ന പദം കേൾക്കാം. ആദ്യ താളം തിശ്ര നട.
1: കണ്ടിന്യൂയിങ് ദ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ, ദേ വിൽ നൗ പ്രസന്റ് ഹന്ത ഞാൻ ഇൻ ദ രാഗ് ഹംസ നന്ദി സെറ്റ് ടു ആദിതാൾ തിശ്ര നട.

0: ഇനി എതുകുല കാമ്പോജി രാഗത്തിൽ സോമോപവദന എന്ന പദം കേൾക്കാം. മിശ്രചാപ്പ് താളം.
1: നെക്സ്റ്റ് ഈസ് സോമോപവദന. ഇന്ദ്രാഗ് യദുകുല കാമ്പോജി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.

0: ഇനി ഹുസൈനി രാഗത്തിൽ ഐ സഖി താപമയ്യോ എന്ന പദം കേൾക്കാം. മിശ്രജാപ താളം.
1: നെക്സ്റ്റ് ഈസ് ഐ സഖി താപമയ്യോ ഇൻ ദ രാഗ് ഹുസൈനി സെറ്റ് ടു മിശ്രജാപ താൾ.

0: അടുത്തതായി കല്യാണി രാഗത്തിൽ കിന്തു ചെയ്യുവോ എന്ന പദം കേൾക്കാം. രൂപകതാളം.
1: നെക്സ്റ്റ് ഈസ് കിന്തു ചെയ്യുവോ ഇൻ ദ രാഗ് കല്യാണി സെറ്റ് ടു രൂപകതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കെ ഗിരിജാവർമ്മ, ബി രഞ്ജിനി വർമ്മ എന്നിവർ പാടിയ മഹാരാജ സ്വാതി തിരുനാൾ പദങ്ങൾ. ദേവി വാസുദേവൻ വീണ, എ കെ രഘുനാഥ് പുല്ലാങ്കുഴൽ, വി സിന്ധു വയലിൻ, അനീഷ് കെ വാസുദേവൻ മൃദംഗം, തൃപ്പുണിത്തുറ കൃഷ്ണദാസ് ഇടയ്ക്ക. ഇനി പൂന്തേൻ നേർമൊഴി എന്നാരംഭിക്കുന്ന പദം കേൾക്കാം. രാഗം ആനന്ദഭൈരവി, ആദിതാളം.
1: ദിസ് ഇസ് രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ കെ ഗിരിജാവർമ്മ ആൻഡ് ബി രഞ്ജിനി വർമ്മ. ദേ ആർ അക്കംപനീഡ് ഓൺ ദ വീണ ബൈ ദേവി വാസുദേവൻ, ഓൺ ദ ഫ്ലൂട്ട് ബൈ എ കെ രഘുനാഥ്, ഓൺ ദ വയലിൻ ബൈ വി സിന്ധു, ഓൺ ദ മൃദംഗം അനീഷ് കെ വാസുദേവൻ, ആൻഡ് ഓൺ ദ ഇടയ്ക്ക ബൈ തൃപ്പൂണിത്ര കൃഷ്ണദാസ്. Now listen to Poonde Nermuli in the rag Anand Bhairavi sets to Aditaal.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് കെ ഗിരിജാ വർമ്മ, ബി രഞ്ജിനി വർമ്മ എന്നിവർ പാടിയ മഹാരാജ സ്വാതി തിരുനാൾ പദങ്ങൾ. ദേവി വാസുദേവൻ വീണ, എ കെ രഘുനാഥ് പുല്ലാങ്കുഴൽ, വി സിന്ധു വയലിൻ, അനീഷ് കെ വാസുദേവൻ മൃദംഗം, തൃപ്പൂണിത്തുറ കൃഷ്ണദാസ് ഇടയ്ക്ക. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ കെ ഗിരിജാ വർമ്മ ആൻഡ് ബി രഞ്ജിനി വർമ്മ. അക്കംപനിങ് ആർട്ടിസ്റ്റ് വേർ ദേവി വാസുദേവൻ ഓൺ ദ വീണ, എ കെ രഘുനാഥ് ഓൺ ദ ഫ്ലൂട്ട്, വി സിന്ധു ഓൺ ദ വയലിൻ, അനീഷ് കെ വാസുദേവൻ ഓൺ ദ മൃദംഗം ആൻഡ് തൃപ്പൂണിത്തുറ കൃഷ്ണദാസ് ഓൺ ദ ഇടയ്ക്ക. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം ഫോർ രാഗം 24/7 DTH. Anytime in the music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ എ അനന്ത പത്മനാഭന്റെ വീണ കച്ചേരി കേൾക്കാം. എ ആനന്ദ് കൗശിക് കൂടെ വായിക്കുന്നു പാറശാല വി രവി മൃദംഗം. Now we bring you a Veena concert by A. Anandapatmanabhan, supporting on Veena by A. Anand Kaushik and on Mridangam by Parashala V. Devi. Adhyam Mohan Ragathil Adithala Varnam. The first item of this concert is a Varnam in Mohan Ragathil.

അടുത്തത് ഗോപാലകൃഷ്ണ ഭാരതിയുടെ കൃതി ആഭോഗിരാഗം രൂപകതാളം സഭാപതിക്ക്. ഹി കണ്ടിന്യൂസ് ഹിസ് വീണ കൺസേർട്ട് വിത്ത് ദ കമ്പോസിഷൻ ഓഫ് ഗോപാലകൃഷ്ണ ഭാരതി സെറ്റു രൂപകതാളം ഇൻ രാഗ ആഭോഗി സഭാപതിക്ക്.

അനന്ത പത്മനാഭന്റെ വീണക്കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എ ആനന്ദ് കൌശിക് കൂടെ വായിക്കുന്നു. പാറശാല വി രവി, മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ

കൺസേർട്ട് ബൈ എ അനന്തപത്മനാഭൻ, സപ്പോർട്ടിംഗ് ഓൺ വീണ ബൈ എ ആനന്ദ് കൗശിക് ആൻഡ് ഓൺ മൃദംഗം ബൈ പാറശാല വി രവി. അടുത്തത് ലതാംഗിരാഗത്തിൽ പട്ടണം സുബ്രഹ്മണ്യയർ കൃതി ആദിതാളം അപരാധമുലെ. നെക്സ്റ്റ് ഈസ് അപരാധമുലെ ഇൻ രാഗ ലതാംഗി സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ പട്ടണം സുബ്രഹ്മണ്യയർ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് എ അനന്തപത്മനാഭന്റെ വീണ കച്ചേരി. കൂടെ വീണ വായിച്ചത് എ ആനന്ദ് കൗശിക്. പാറശാല വീരവി മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ എ അനന്തപത്മനാഭൻ, സപ്പോർട്ടിംഗ് ഓൺ വീണ ബൈ എ ആനന്ദ് കൗശിക് ആൻഡ് ഓൺ മൃദംഗം ബൈ പാറശാല വീരവി.
1: രാഗം DTH ചാനലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.